0: kan ma wo ju se oju se o se wo yuwe ko luku se face
1: cornerstone from top
0: lord where wo ma.